അലിഫ് ലാം റോ മിയക്കുറത്തൊക്കെ മുറാദനോടുകും വണി അള്ളാഹു മീ ഹിക്മത്തിൽ ഫതുഗ എബഹി ഖുർആനിൽ ആയത്തൊക്കെ

ഇതാങ്ക ഏവരെങ്കിൽ ദുആയകി സുബ്ഹാനക അല്ലാഹുമ്മ ഏ ഹദ്ദവാ ബഡുകുരി റസ്കലാകോയ് ഈ ബറസ്കലാംഗെ അളമിൻ തസ്ബീഹ ദന്നവമെ അതി ഇതാങ്ക ഏവരെങ്കിൽ തഹയ്യതകി സലാമെ അതി ഏവരെങ്കിൽ ദുആകെ നിമ്മുമകി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദുഹുരി ആലം തഗവരി അല്ലാഹ ഷേ.

0: ഫഹെ ഹെവ്രങ് എംബുരി ഫുറഗസ് ദീഫിനമ ഫഹെ ഖലേഗ് ഫാൻ വിദാൽ വാഷ തിമം ഖലേഗ് ഫാനം അല്ലാഹ് ഫുദേ എക്കലാംഗ മെൻവി ഇലാഹ കുനുവേ ഹമ എക്കനി എക്കലാംഗ തിമം ഖലേഗ് ഫാൻ വക്കീൽ കുറവാ ഫീമെ എക്കലാംഗ ഈ ബൊഡുവെഗം വ ആരുഷുഗെ വെരി റസ്കലാംഗെ
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
0: റഹ്മാൻ വന്ത് റഹീം വന്ത് അല്ലാഹുവിന്റെ ഇസ്മുഫളും ഫശാഗനമേ.

ഹമകശ്വരം രേദ്വാ തഫാതുവും ഗയ്യായ് ഉടുതകായ് ബിമുഗ അല്ലോഹിദ് എമ്മെഹാ തകെത്തീക തക്വാ വിരുവാ ഭയക ദലീൽ തകിവാ കങ്കശവരെ.

ഹമ കശ്വരും ഈമാവെ സ്വാലിഹ് അമൽത്തെ കുള മീഹുണ്ട എവരെങ്കിൽ ഈമാ കമ്മെ ശബവും എവരെങ്കിൽ വെരി രസ്കലാങ്കെ എവരെന്ന തെജ്മുഖ് ദക്കവാനത്തെ ന്യാമത്തുകെ സ്വർഗെ തൗഗ എവരെങ്കിൽ ദശും ഫെങ്കോർത്ത ഹിംഗ ഹിംഗ ഹുന്നാനത്തെ.

0: അംഗാദി ഉംഗന്നാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവെരികം മായകു
0: എക്വെരികം മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്
2: ಗಡಿ ಮೆಂದುರು ಫಹು ತಿಂಗಡಿ 30 ಮಿನಿಟ್ ಮೀ ದಿವೆಹಿರಾಜ್ಯ ಗಡು

0: അംഗാദീ ഉംഗന്നാദീ മുനിഫോയി ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മെഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಅಡು ಹಾಲಿವೇರಿ ದಿವ್ಯರಾಜಿಗಡುಗೆ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಅವ ಸಬ್ಸ್ಕ್ರೈಬ್ ಕೊಲ್ಲಬ್ಬ.

0: അങ്കാദീ ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരിക്കമ്മായകു
0: എക്കുവെരിക്കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്